സംഘാനന്ദക മഹാത്യാര സംഘാനന്ദക പരമേശ്വരമാര സംഘാനന്ദക രാജ്യഹീന സംഘാനന്ദക ദുഃഖിയാർദീന സംഘാനന്ദകോ സർവരോഗ സംഘാനന്ദകോ സദാഭിജോഗ സന്ദ്ഗിനന്ദാ ദോഹമേ ദോഹ നാനും സന്ദ്ഭാവിത ഉഷ്കാവിമയമോഹ സന്ദ്ഗാ ദുഃഖി സദാ പവേത്ത സന്ദ്ഗാ ദുഃഖി കിസേ കാനഹിമേത്ത സന്ദ്ഗേ ദുഃഖി കോ ഡാൻ ലാഗ സന്ദ്ഗേ ദുഃഖി കോ സബ ത്യാഗ സന്ദ്ഗാ ദുഃഖി മഹ അഹങ്കാരി സന്ദ്ഗാ ദുഃഖി സദാ ഭിക്കാരി സന്ദ്ഗാ ദുഃഖി ജന്മായ മരായ സന്ദ്ഗി ദുഃഖനാ സുഖത്തെ ഠരായ സന്ദ്ഗേ ദുഃഖി കോ നാഹി ഠാവും നാനും സന്ദ്ഭാവേത്ത ലയ മിലായ സന്ദ്ഗാ ദുഃഖി അജ ഭീത്തെ ടൂട്ടായ സന്ദ്ഗാ ദുഃഖി കത്തെ കാജനാ പഹുച്ചായ സന്ദ്ഗേ ദുഃഖി കു ധ്യാന പ്രമായ സന്ദ്ഗാ ദുഃഖി ഉജ്ജട പായ സന്ദ്ഗാ ദുഃഖി യന്ത്ര തേ തോഥാ ജോ സാസ് ബിനാ മൃതക് കി ലോഥാ സന്ദ്ഗേ ദുഃഖി കി ജഡ് കിശ നാഹേ ആപന വിജാപേ ഹി ഖാഹേ സന്ദ്ഗേ ദുഃഖി ക വർണ രാക്ഷണഹാര നാന സന്ദ്ഭാവേത്ത ലയ ഉബാര സന്ദ്ഗാ ദുഃഖി ഏം ബില്ലായ ജല ഭീമണ മച്ചലി തടഫടായ സന്ദ്ഗാ ദുഃഖി ഭൂഖാ നൈ രാജേ ജോ പാവക ഇന്ദ്ര നൈ ത്രാപ്പ സന്ദ്ഗാ ദുഃഖി ശുട അകേലാ ജോ ബുവാർ തിൽ ഖേത മാഹേ ദുവില്ല സംഗതുകീ